ഇപ്പൊ ഫോർത്തി അൽ ജമോഹറ ഉസിയാൻ അസ്പൈറോ ആ ദഫിൽ ഉച്ചാദ തിന് ജമദഹ ആ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ സല ലെഫ്റ്റ് ഇയർ ഉംറുത്നെയിൻ അൽ ബോസ്റ്റൺ വാട്ട് ലി സോംബർ ഇയർ ഫിൻ ഉംറുത്ലിയത അൽ ഹോം റെക്കർ വിഷ്ടാലി സക്കല ജോർണാ ദ ഫസ്സോൾ ടു pay.com/top40 ഉവീഫ നാഫ്ലു ഫദ ലുഫ്തി തമനെ ജഫക്രെക് This Sunday, it is the first base of 40 years, and the last of the world.